0: 104.6 ഇവിടെ എല്ലാം വൈബാണ്. കലക്കൻ റീചാർജ്.
1: ഗുഡ് മോർണിംഗ്, സുപ്രഭാതം. ഒരുപാട് ഒരുപാട് വലിയ സന്തോഷത്തോട് കൂടി ഒരു നമസ്കാരം അങ്ങോട്ട് പിടിച്ചു. കൂടെ ഞാൻ ടാനിയ. ദിസ് ഇസ് വൈബ് എഫ് എം 104.6. ഇവിടെ എല്ലാം വൈബാണ് ആൻഡ് കലക്കൻ റീചാർജിന്റെ ടൈമാണ്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്ന് June 22nd, സാക്ഷാൽ ദളപതിയുടെ പിറന്നാൾ ദിവസം. യെസ്, നമ്മുടെ സ്വന്തം വിജയുടെ ബർത്ത്ഡേ ആണ്. ദ വെരി ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാട് ജോസഫ് വിജയ് ചന്ദ്രശേഖറിന്റെ ബർത്ത്ഡേ ദിവസമാകുമ്പോൾ ദാ ഇന്നത്തെ ദിവസം നമുക്കൊന്ന് കിടിലനായി ആഘോഷിക്കുക തന്നെ വേണ്ടേ? സോ വൈബഫും ജോയിൻ ചെയ്യുന്നു. ഹാപ്പി ബർത്ത്ഡേ വിജയ് വിത്ത് വൈബഫും 104.6. ഇവിടെ എല്ലാം വൈബാണ്. ഇന്ന് മൊത്തം ദേ വിജയ് ദളപതിയുടെ വൈബാണ്.

0: 104.6 കുറേ നേരായല്ലോ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നേ.
1: ഒന്നും പറയണ്ട, ബർത്ത്ഡേ പാർട്ടിയാ. ഫുഡ് ഞാൻ സെറ്റ് ചെയ്യാൻ ഏറ്റുപോയി കുറച്ച് ദിവസമായിരുന്നു പുറകില്.
0: ഇതിനാണോ ഇത്ര ടൈം വേസ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ സിമൻ ചേട്ടനില്ലേ?
1: സിമൻ ചേട്ടനോ? പറഞ്ഞേ പറഞ്ഞേ.
0: നമ്മുടെ ബിരിയാണി കമ്പനി സിമൻ ചേട്ടൻ നാട്ടിലെ ഫുഡ് ഒന്നും മിസ് ചെയ്യില്ല. ഫുൾ ഓഫ് കേരള ഫ്ലേവർ.
1: അടിപൊളി. ദിസ് ഇസ് വാട്ട് എക്സാക്ട്ലി ഐ എം ലുക്കിംഗ്. നമ്പർ പറഞ്ഞേ.
0: എന്നാ പിടിച്ചോ. 0210-247-4265.
2: The Biryani Company, the real taste of Kerala cuisine. Vibe FM 104.6. Hey, ivide ella vibe aanu. Kalakan recharge.
3: വിജയ് അറിയാം, പൊളിറ്റീഷ്യനായിട്ടുള്ള വിജയ് അറിയാം, സിംഗർ വിജയിനെയും നമുക്ക് അറിയാം അല്ലേ. കൂടെ ഞാൻ ടാനിയ. ദിസ് ഇസ് വൈബ് എഫ് എം 104.6. ഇവിടെ എല്ലാം വൈബാണ്. ഇദ്ദേഹം അഭിനയിച്ചും ഡാൻസ് കളിപ്പിച്ചും ഒക്കെ നമ്മള് ഒരുപാട് എന്റർടൈൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഒരുപാട് പാട്ടുകൾ നമുക്ക് വേണ്ടി പാടിത്തന്നും നമ്മൾ എന്റർടൈൻ ചെയ്തിട്ടുണ്ട് അല്ലേ. എത്ര

എത്ര സൂപ്പർ ഹിറ്റ് പാട്ടുകളാണ്. പഴയ കാലത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എന്റെ കുറച്ചുകൂടെ ഒരു ഭയങ്കര ഫേവറേറ്റ് ലിസ്റ്റിൽ നിൽക്കുന്ന പാട്ട് വാടി വാടി വാടി വാടി ആ പാട്ടാണ് കേട്ടോ. അങ്ങനെ കുറെ അധികം പാട്ടുകളുണ്ട്. ഗൂഗിൾ ഗൂഗിൾ പണിപ്പാത്ത ആ പാട്ടുണ്ട്. അതേപോലെ യെസ് നമ്മുടെ പുലിയിലെ സോങ് ഉണ്ട്, തെരീലയുണ്ട്, പിന്നെ ലെറ്റ് മി സിംഗ് എ കുട്ടി സ്റ്റോറി ഉണ്ട്. അതുപോലെ ജോളി ജിംഖാന നാ റെഡി താ വരവാ അങ്ങനെ അങ്ങനെ കുറെ കുറെ കുറെ പാട്ടുകൾ അദ്ദേഹം നമുക്ക് വേണ്ടി പാടി തന്നിട്ടുണ്ട്. അതേപോലെ നമ്മുടെ തുള്ളാതെ വരവും തുള്ളും എന്ന സിനിമയിലെ ഇന്നിസി പാടി വരും എന്ന പാട്ടിന് വിജയുടെ ഒരു വേർഷൻ ഉണ്ട്. അതും എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ് കേട്ടോ. അത് പാടിയിരിക്കുന്നത് ഉണ്ണികൃഷ്ണ ആണ്, പക്ഷേ വിജയുടെ ഒരു വേർഷൻ കൂടി ഉണ്ട് കേട്ടോ. അത് ഭയങ്കര രസമുള്ള ഒരു പാട്ടാണ്. അങ്ങനെ ഒരുപാട് ഒരുപാട് ഒരുപാട് പാട്ടുകൾ പാടി പ്ലേ ബാക്ക് സിംഗർ എന്നുള്ളൊരു നിലയിലും അദ്ദേഹം ഒരു ഇടം നമ്മുടെ സിനിമാ ലോകത്ത് പിടിച്ചിട്ടുണ്ട് കേട്ടോ. പാടിയ പാട്ടുകളെല്ലാം സൂപ്പർ ഹിറ്റ് ആക്കാൻ പറ്റുമോ സക്കീർ ഭായിക്ക്? യെസ് ഹി ക്യാൻ. ഇദ്ദേഹം പാടിയ പാട്ടുകളെല്ലാം സൂപ്പർ ഹിറ്റ് തന്നെയാണ്. സെൽഫി പുള്ളെ ഉൾപ്പെടെ എന്റെ അമ്മേ വായിലിങ്ങനെ തത്തിക്കളിക്കുന്ന ഒരുപാട് പാട്ടുകളുണ്ട് കേട്ടോ അദ്ദേഹത്തിന്റെ പ്ലേ ബാക്ക് സിംഗിങ് കരിയറിൽ. എന്തായാലും ഇപ്പൊ ഏത് പാട്ട് പ്ലേ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഞാൻ വളരെ കൺഫ്യൂസ്ഡ് ആണ്. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ നമ്മുടെ ലാലി തന്നെയും കൂടി ആലോചിച്ച് ഞാൻ ജില്ലയിലെ പാട്ടങ്ങ് പ്ലേ ചെയ്യാതെയായിരിക്കുന്നു. യെസ് ദി റൊമാൻറ്റിക് ട്രാക്ക് ഇസ് ഹിയർ. കേട്ടിട്ട് തിരിച്ചു വരാം.

0: വൈബഫം 104.6. കുറെ നേരമായല്ലോ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നേ.
1: ഒന്നും പറയണ്ട, ബർത്ത്ഡേ പാർട്ടിയാ. ഫുഡ് ഞാൻ സെറ്റ് ചെയ്യാൻ ഏറ്റുപോയി കുറച്ച് ദിവസമായിരുന്നു പുറകിൽ.
0: ഇതിനാണോ ഇത്ര ടൈം വേസ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ സിമൻ ചേട്ടനില്ലേ?
1: സിമൻ ചേട്ടനോ? പറഞ്ഞേ പറഞ്ഞേ.
0: നമ്മുടെ ബിരിയാണി കമ്പനി സിമൻ ചേട്ടൻ നാട്ടിലെ ഫുഡ് ഒന്നും മിസ് ചെയ്യില്ല. ഫുൾ ഓഫ് കേരള ഫ്ലേവർ.
1: അടിപൊളി. ദിസ് ഇസ് വാട്ട് എക്സാക്ട്ലി ഐ എം ലുക്കിംഗ്. നമ്പർ പറഞ്ഞേ.
0: ഞാൻ പിടിച്ചോ. 0210-247-4265.
2: The Biryani Company, the real taste of Kerala cuisine. Vibe FM 104.6. Hey, ഇവിടെ എല്ലാം വൈബ് ആണ്. കലക്കൻ റീചാർജ്.

ഓൺ സ്ക്രീനിൽ വിജയാണെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹം തന്നെ പാടുമ്പോൾ ഒരു രസമുണ്ട് അല്ലെ. എന്നാൽ ആ ഒരു രസത്തിന് കുറച്ചധികം കൂടുന്ന രീതിയിൽ ഇദ്ദേഹം സാക്ഷാൽ നമ്മുടെ സൂര്യയ്ക്ക് വേണ്ടി ഒരു സിനിമയിൽ പാടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കോ? എന്ന് വിശ്വസിച്ചോളൂ കേട്ടോ ദാദാ. നമ്മളിപ്പോ കേട്ടു വന്ന ഈ പാട്ടില്ലേ, ഭരണി എന്ന സിനിമയിലെ സൂര്യ ഓൺ സ്ക്രീനിൽ അഭിനയിച്ച ഈ പാട്ട് പാടിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം ദളപതി വിജയാണ് കേട്ടോ. കൂടുതലാണ് എല്ലാം വൈബാണ്. ഇന്ന് വിജയുടെ ബർത്ത്ഡേ ദിവസം നമ്മൾ അദ്ദേഹത്തിന്റെ പാട്ടുകളും സിനിമകളും ഒക്കെ ഇങ്ങനെ ഓർത്തോണ്ടിരിക്കുമ്പോ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഹുക്ക് സ്റ്റെപ്പുകൾ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ടല്ലോ, ഈ ഹുക്ക് സ്റ്റെപ്സ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത് വിജയ് സിനിമകളിലാണെന്ന് തോന്നുന്നുണ്ട്. അറബിക്കുത്ത്, ഈ പറയുന്ന കുട്ടി സ്റ്റോറി, അതേപോലെ രഞ്ജിതമേ, അങ്ങനെ കുറെ അധികം പാട്ടുകളല്ലേ. അപ്പൊ അതിനകത്തെ ഒക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഹുക്ക് സ്റ്റെപ്പുകൾ കുറെ ഉണ്ടല്ലോ. അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ നാ റെഡി താ വരവാന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ കൈ രണ്ട് കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും. അറിയാതെ മനസ്സിൽ വളരെ രജിസ്റ്റേർഡ് ആയിട്ട് നിൽക്കുന്ന പാട്ടുകൾ, പാട്ടുകൾ വിത്ത് ഹുക്ക് സ്റ്റെപ്സ്, ഡാൻസിന്റെ സ്റ്റെപ്പും കൂടി അങ്ങനെ രജിസ്റ്റർഡായിട്ട് നിൽക്കുന്ന ഒരു പാട്ടുകളുടെ ഒരു വലിയ ശേഖരം തന്നെ അദ്ദേഹത്തിന്റെ സിനിമകളിലുണ്ട് കേട്ടോ. എന്നാൽ

പുതിയ സിനിമകളെ പറ്റിയിട്ടാണെങ്കിലും അഭിനയിച്ചു തുടങ്ങിയ കാലം തൊട്ട് അദ്ദേഹം ചെയ്ത മിക്ക പാട്ടുകളിലും ഈ ഹുക്ക് സ്റ്റെപ്പുകളൊക്കെ പണ്ടേ പുള്ളി വിട്ടതാ എന്ന് നമ്മള് പറയില്ലേ, പണ്ടേ പുള്ളി ആ കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചതാ. അങ്ങനെ ഒരു പാട്ടിലേക്കാണ് നമ്മളിങ്ങനെ പോകുന്നത്. കൂടെ അഭിനയിച്ചിരിക്കുന്നത് സിമ്രാനാണ്. പാട്ട് ഏതാണെന്ന് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവല്ലോ. യെസ്, അന്ത് ആൾ തോട്ട ഭൂപതിയെ കൊഞ്ചം കേട്ടിട്ട് വരലാമോ?

0: 104.6 കുറേ നേരായല്ലോ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നേ.
1: ഒന്നും പറയണ്ട, ബർത്ത്ഡേ പാർട്ടിയാ. ഫുഡ് ഞാൻ സെറ്റ് ചെയ്യാൻ ഏറ്റുപോയി കുറച്ച് ദിവസമായിരുന്നു പുറകില്.
0: ഇതിലാണോ ഇത്ര ടൈം വേസ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ സിമൻ ചേട്ടനില്ലേ?
1: സിമൻ ചേട്ടനോ? പറഞ്ഞേ പറഞ്ഞേ.
0: നമ്മുടെ ബിരിയാണി കമ്പനി സിമൻ ചേട്ടൻ നാട്ടിലെ ഫുഡ് ഒന്നും മിസ് ചെയ്യില്ല. ഫുൾ ഓഫ് കേരള ഫ്ലേവർ.
1: അടിപൊളി. ദിസ് ഈസ് വാട്ട് എക്സാക്ട്ലി ഐ എം ലുക്കിംഗ്. നമ്പർ പറഞ്ഞേ.
0: ഞാൻ പിടിച്ചു. 0210-247-4265.
2: The Biryani Company, the real taste of Kerala cuisines. Vibe FM 104.6. Hey, ivide ella vibe aanu. Kalakan recharge.

ഒരു കാര്യം അങ്ങോട്ടങ്ങ് കേട്ടില്ലല്ലോ എന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലെ. യെസ്, വിത്ത് ലവ് ഒരു പാട്ട്, വിത്ത് ലവ് ഒരു പാട്ട് എന്ന് നമ്മൾ പ്ലേ ചെയ്തതെല്ലാം ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ വിജയ്ക്ക് വേണ്ടിയിട്ടാണ്. വിജയ് ബർത്ത്ഡേ സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ ഇന്ന് വിത്ത് ലവ് എല്ലാ പാട്ടും വിജയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. എന്തായാലും ദാ ഇന്നത്തെ ദിവസം കലക്കൻ റീചാർജ് കലക്കനായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ് കേട്ടോ. അതും നമ്മുടെ വിജയുടെ ബർത്ത്ഡേ സെലിബ്രേഷനിലൂടെ അദ്ദേഹത്തിന് ഒരുപാട് പാട്ടുകൾ ദാ ഇപ്പോഴും മനസ്സിൽ അങ്ങനെ തങ്ങി നിൽക്കുകയാണ്. ദാ ഇപ്പൊ കേട്ടു വന്ന നമ്മുടെ നാ അടിച്ച താങ്ക പാട്ടേ എന്ന് പറയുന്ന വേട്ടിക്കാരൻ മൂവിയിലെ പാട്ട് കേൾക്കുമ്പോൾ വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരുപാട് ഓർമ്മകളുണ്ട് കേട്ടോ. കാരണം ഈ പാട്ടിന്റെ അവസാനം അദ്ദേഹത്തിന്റെ മകൻ കൂടി എൻട്രി ചെയ്യുന്നത് കൊണ്ട് അതിനകത്ത് കൈ രണ്ട് സൈഡിലും കൂപ്പി നിൽക്കുന്ന ഒരു ഒരു ക്ലൈമാക്സ് സീൻ ഉണ്ട് കേട്ടോ ഈ പാട്ടിന്. അതിന്റെ ഫോട്ടോ ശരിക്കും വീട്ടിൽ ഒട്ടിച്ചു വെച്ചിരുന്ന ഒരു ബാല്യകാലം എനിക്കും ഉണ്ടായിരുന്നു സുഹൃത്തുക്കളെ. അങ്ങനെ ഒരുപാട് വിജയ് സിനിമകളും അല്ലെങ്കിൽ വിജയ് സിനിമകൾ കണ്ട് ഭ്രാന്ത് കയറിയിട്ട് അദ്ദേഹത്തിന്റെ പേരുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പടമുള്ള നെയിം സ്ലിപ്പുകളും ബുക്കുകളും ഒക്കെ വാങ്ങി അതിനെ ആരാധിച്ച് ജീവിച്ചിരുന്ന നമ്മുടെ ബാല്യകാലത്തിനെ ഒരു ഒരു ഒരു സന്തോഷത്തോടെ തന്നെ നമുക്കൊന്ന് ഓർക്കാം. അതേപോലെ മനസ്സറിഞ്ഞ അദ്ദേഹത്തിന് ഒരു കിടിലൻ വിഷം കൂടി ഒരു വട്ടം കൂടി ചെയ്യാം. വിജയ്, ഇളയ തളപതി വിജയ്ക്ക്, നമ്മുടെ സ്വന്തം വിജയ് അണ്ണന് മനസ്സ് നിറഞ്ഞ ഒരു കിടിലൻ ഹാപ്പി ബർത്ത്ഡേ നമ്മൾ നേരുകയാണ്. ബാക്കി വിശേഷങ്ങളും കഥകളും പാട്ടുകളും ഒക്കെ ഇനി ബുധനാഴ്ച മിക്സ് ഡേ മോർണിംഗ്സിൽ രാവിലെ കൃത്യം 7 മണി തൊട്ട് 9 മണി വരെ ഉണ്ടാവും. കൂടെ ഞാൻ ടാനിയ. ദിസ് ഇസ് വൈബ് FM 104.6.